0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലോക മിഷണറി ദിനസ്ഥാപനത്തിന്റെ 100-ാം ശതാബ്ദിയിൽ സുവിശേഷ പ്രഘോഷണ മിഷണറി ദൗത്യങ്ങളിൽ പങ്കാളികളാകാൻ എല്ലാ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. ക്രിസ്തുവിൽ ഒന്നായി മിഷണറി നിയോഗത്തിൽ ഒരുമിച്ച് എന്ന പ്രമേയത്തോടെ 18 ഞായറാഴ്ചയാണ് ഈ ശതാബ്ദി ദിനം സഭ ആചരിക്കുക. മിഷണറി നിയോഗം സുവിശേഷവത്കരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾക്കു നൽകേണ്ട പിന്തുണ എന്നിവയുടെ പ്രാധാന്യം എല്ലാ രൂപതകളിലേക്കും ഇടവകകളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ 11-ാം പിയൂസ് പാപ്പായാണ് 100 വർഷങ്ങൾക്കു മുൻപ് ഈ ദിനം സ്ഥാപിച്ചതെന്ന് പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. മിഷൻ ദിനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ മിഷണറി ജീവിതത്തിലേക്കുള്ള തന്റെ ദൈവവിളിക്ക് വഴിയൊരുക്കിയത് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം പരാമർശിച്ചു. കുടുംബങ്ങൾ കടന്നുപോകുന്ന വെല്ലുവിളികളും കുടുംബജീവിതക്കാരുടെ പ്രതീക്ഷകളും ആശങ്കകളും ശ്രദ്ധയോടെ മനസ്സിലാക്കാനും അവർക്ക് ഉത്തരം നൽകാനും സിനഡാത്മക സഭ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. കുടുംബജീവിതത്തെയും ദാമ്പത്യ സ്നേഹത്തെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയ അമോറിസ് ലെത്തീച്ച എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ 10-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 7 ബുധനാഴ്ച വത്തിക്കാനിൽ വിളിച്ചുകൂട്ടിയ പൗരസ്ത്യ സഭാനേതൃത്വങ്ങളുടെയും മെത്രാൻ സമിതി അധ്യക്ഷന്മാരുടെയും സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കുടുംബങ്ങൾ കടന്നുപോകുന്ന അവസ്ഥകളെക്കുറിച്ച് സഭയ്ക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. കുടുംബങ്ങൾ വിശ്വാസ, വിദ്യാഭ്യാസ, ശുശ്രൂഷ മേഖലകളിലുൾപ്പെടെ അവയുടെ ശരിയായ പ്രയാണത്തിലൂടെ സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും സജീവമായി പങ്കുചേരുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് സുവിശേഷം സദ്വാർത്തയായി അനുഭവപ്പെടുന്ന വിധത്തിൽ വേണം സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സുവിശേഷവത്കരണത്തിനുള്ള ഡിക്കാസ്റ്ററിയിലെ പ്രഥമ സുവിശേഷവത്കരണത്തിനും പുതിയ പ്രത്യേക സഭകൾക്കുമായുള്ള വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങളുടെ അധ്യക്ഷയുമായി അയർലൻഡിൽ നിന്നുള്ള സിസ്റ്റർ മേരി തെരേസ ബാരനെ ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. 2027 മെയ് 4 മുതലായിരിക്കും സിസ്റ്റർ മേരി തെരേസ ഈ ദൗത്യം ആരംഭിക്കുക. മിഷണറീസ് ഓഫ് അവർ ലേഡി ഓഫ് ദ അപ്പോസ്റ്റിൽസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് വത്തിക്കാൻ കുരിയയിലെ ഈ പ്രമുഖ സ്ഥാനത്തേക്ക് സിസ്റ്റർ മേരി തെരേസ ഉയർത്തപ്പെട്ടത്. 2023 മുതൽ 2025 വരെ സ്ത്രീ സമർപ്പിത സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽമാരുടെ പ്രസിഡന്റായും സിസ്റ്റർ മേരി തെരേസ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭാഗമായി 4 കുട്ടികൾ കൂടി കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. ഉക്രൈനിലെ ചെർണിഹീഫ് മേഖലയിലുള്ള പ്രീലൂക്കിയിൽ 7 ബുധനാഴ്ചയുണ്ടായ ഒരു ആക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത്. 1 ഒക്ടോബർ മാത്രം ഉക്രൈനിൽ ഇതിനോടകം 21 കുട്ടികൾക്കെങ്കിലും വിവിധ ആക്രമണങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അപലപിച്ച യൂണിസെഫ് കുട്ടികൾ യുദ്ധത്തിന്റെ വില നൽകേണ്ടി വരുന്നതിനെതിരെ തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. യുദ്ധ സംഘർഷ മേഖലകളിൽ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. ഉക്രൈനു പുറമെ ലെബനൻ, എത്യോപ്യയുടെ വടക്കൻ മേഖല, സിറിയ, വിശുദ്ധനാട് തുടങ്ങി വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം കുട്ടികൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിസെഫ് അധ്യക്ഷ കാതറിൻ റസൽ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനകൾ നടത്തിയിരുന്നു. തുടർച്ചയായ കലാപങ്ങൾ നടക്കുന്ന സുഡാനിൽ ലോക ഭക്ഷ്യപദ്ധതിയുടെ വാഹനങ്ങൾക്കു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യു എൻ അറിയിച്ചു. വ്യോമാക്രമണങ്ങളിൽ ദുരിതബാധിത പ്രദേശം

0: ത്തെ ആളുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോവുകയായിരുന്ന രണ്ട് ട്രക്കുകൾക്കു നേരെയുണ്ടായ വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവറും ഒരു കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഈ ആക്രമണങ്ങളിൽ 12 കുട്ടികൾക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭാ വക്താവ് ഫർഹാൻ ഹാഖ് അറിയിച്ചു. ദില്ലിങ്ങിൽ ഭക്ഷണ വിതരണം നടത്തി മടങ്ങിവരവേ കഴിഞ്ഞ ദിവസം ലോക ഭക്ഷ്യപദ്ധതിയുടെ മറ്റൊരു ട്രക്ക് ഒരു സ്ഫോടനവസ്തുവിൽ തട്ടി അപകടമുണ്ടായിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിതാസിന്റെ രണ്ടാം അധ്യായം 73 മുതൽ 81 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

ആഗോളതലത്തിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പ്രമേയം നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും പരിണാമങ്ങളെയും കുറിച്ചാണ്. മനുഷ്യാധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വികാസങ്ങൾ ഉരുത്തിരിഞ്ഞതെങ്കിലും ഇന്ന് അത് മനുഷ്യന്റെ അസ്തിത്വത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സാമൂഹിക ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് രചിക്കുന്നതും സമർപ്പിക്കുന്നതും. ഈ ലേഖനത്തിന്റെ 73 മുതലുള്ള ഖണ്ഡികകൾ നാം വിചിന്തനത്തിന് വിഷയമാക്കുമ്പോൾ ഇതിനു മുൻപ് പാപ്പ പറഞ്ഞുവച്ച രണ്ട് തത്വങ്ങളെ അനുസ്മരിക്കുന്നത് ഉചിതമായിരിക്കും: പൊതുനന്മയും ആനുകൂല്യങ്ങളും. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ കഴിഞ്ഞ ഖണ്ഡികകളിൽ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ആനുകൂല്യം നൽകുക എന്നാൽ മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഉരുത്തിരിയേണ്ടത് എന്ന ഉന്നതമായ ചിന്തയും പാപ്പ പങ്കുവച്ചു. തുടർന്ന് പാപ്പ നൽകുന്ന മൂന്നാമതൊരു തത്വമാണ് നാം തുടർന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്ന ഐക്യദാർഢ്യതത്വം. ഈ തത്വത്തിന്റെ ഒരു വിശേഷപ്പെട്ട മാനം പാപ്പ എടുത്തുകാണിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും മറ്റുള്ളവരുമായും പ്രകൃതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നാണ് ഐക്യദാർഢ്യ ചിന്ത രൂപമെടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വാക്ക് ഇന്ന് വാചിക തലത്തിൽ ഏറെ നാം കേൾക്കുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ ഐക്യദാർഢ്യം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനും പാപ്പ നമ്മെ ക്ഷണിക്കുന്നു. ഇത് കേവലമൊരു ആഗ്രഹമല്ല, മറിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് ഐക്യദാർഢ്യം നൽകുന്നത്. ഇത് ഫ്രാൻസിസ് പാപ്പ കൊറോണ ബാധയുടെ സമയത്ത് ഏവരെയും ഓർമ്മപ്പെടുത്തിയ വലിയൊരു തത്വമാണ്. ഐക്യദാർഢ്യം, നീതി, സ്നേഹം എന്നിവയുടെ കടമകൾ മനുഷ്യരെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാനവികമായ സഹോദരഭാവത്തിൽ വേരൂന്നിയതാണെന്നുള്ള വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ വാക്കുകളും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ആനുകൂല്യം അഥവാ സബ്സിഡിയാരിറ്റിയും ഐക്യദാർഢ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും പാപ്പ അടിവരയിട്ട് പറയുന്നു. ഐക്യദാർഢ്യമില്ലാത്ത സബ്സിഡിയാരിറ്റി സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണം മാത്രമായി മാറും. സബ്സിഡിയാരിറ്റിയില്ലാത്ത ഐക്യദാർഢ്യം വ്യക്തികളെ ആത്മാഭിമാനമില്ലാത്ത സൗജന്യ സഹായങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാക്കി മാറ്റും. അതിനാൽ ഈ രണ്ട് തത്വങ്ങളും യോജിച്ചു പോകുമ്പോഴാണ് സമൂഹ നിർമ്മിതി സാധ്യമാകുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും ഇക്കാലത്ത് നാം ഒരുതരം യാഥാർത്ഥ്യപരമായ ഐക്യദാർഢ്യം അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ ഒരറ്റത്തുണ്ടാകുന്ന സംഭവങ്ങൾ മറ്റൊരിടത്തെ ഉടനടി ബാധിക്കുന്നു. എന്നാൽ ഈ സ്വാഭാവിക ബന്ധം മാത്രം പൂർണ്ണ അർത്ഥത്തിലുള്ള ഐക്യദാർഢ്യമാകില്ല. അതിന് ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നാം പരസ്പരം വെറുതെ അടുത്തു ജീവിക്കുന്ന അയൽക്കാർ മാത്രമല്ല, മറിച്ച് പരസ്പരം കയ്യേൽപ്പിക്കപ്പെട്ടവരാണെന്ന് വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളോടും മുറിവുകളോടും നിഷ്പക്ഷത പാലിക്കാതെ സഹായിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഐക്യദാർഢ്യം രൂപം കൊള്ളുന്നത്. സാമ്പത്തിക, സാംസ്കാരിക, സാങ്കേതിക ബന്ധങ്ങളെ കേവലം ഉപയോഗവസ്തുക്കളാക്കാതെ പരസ്പര സഹകരണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പാതകളാക്കി മാറ്റുവാൻ നാം പഠിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഐക്യദാർഢ്യമെന്നത് കേവലമൊരു തത്വത്തെക്കാളുപരി ഒരു പുണ്യമായിട്ടാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യരും സമൂഹങ്ങളും തമ്മിലുള്ള പരസ്പര ആശ്രയത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, ഒരാളുടെ നന്മ മറ്റുള്ളവരുടെ നന്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അർത്ഥം. ഒരു പുണ്യമെന്ന നിലയിൽ ബലഹീനർക്ക് മുൻഗണന നൽകിക്കൊണ്ട് പൊതുനന്മയ്ക്കായി സ്ഥിരതയോടെ പ്രവർത്തിക്കുവാനുള്ള നിശ്ചയദാർഢ്യമാണിത്. ഐക്യദാർഢ്യമെന്നത് വെറും മനുഷ്യരുടെ കൂട്ടമല്ല, മറിച്ച് തനിമയുള്ള ഒരു ജനതയെ നിർമ്മിക്കുന്ന ഒരു പുണ്യമാണ്. ഇതിനായി മനുഷ്യർ ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുവാനും തൽക്ഷണ ലാഭങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ഭാവിക്കായി വാതിലുകൾ തുറന്നുകൊടുക്കുവാനും തയ്യാറാകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഡിജിറ്റൽ ഉപഭോഗവും സാങ്കേതികവിദ്യയുടെ അമിത ഉപയോഗവും ഉൾപ്പെടെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങളും ശീലങ്ങളും മറ്റുള്ളവരുടെ അന്തസ്സിന് തടസ്സമാകുന്നുവെങ്കിൽ അവയിന്മേൽ ആത്മശോധന നടത്തുവാനും പാപ്പ ലേഖനത്തിൽ നമ്മെ ക്ഷണിക്കുന്നു. വികസനം, നീതി, ഭാവി തലമുറകളോടുള്ള ഉത്തരവാദിത്വം എന്നിവ തമ്മിലുള്ള ബന്ധം ബെനഡിക്ട് പതിനാറാമൻ പാപ്പ എടുത്തു പറഞ്ഞതിനെ പാപ്പ അനുസ്മരിക്കുന്നു.
യഥാർത്ഥ വികസനത്തിന് തലമുറകൾ തമ്മിലുള്ള ഐക്യദാർഢ്യവും പ്രകൃതി പരിസ്ഥിതിയോടുള്ള ആദരവും അത്യാവശ്യമാണ്. ഇന്ന് ഈ ഉത്തരവാദിത്വം ഡിജിറ്റൽ വിവര സാങ്കേതിക ശൃംഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. പ്രകൃതിയെപ്പോലെ തന്നെ ഡിജിറ്റൽ പരിസ്ഥിതി വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുത്തകയെന്നോണം ചിലരുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ തീരുമാനങ്ങളെല്ലാം ചിലരുടെ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാകരുത്. പകരം മുഴുവൻ ജനങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറകളുടെയും ക്ഷേമത്തെയും അന്തസ്സിനെയും സാങ്കേതികവിദ്യ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണക്കിലെടുത്താവണം. തുടർന്ന് പാപ്പ സാമൂഹിക നീതിയുടെ ക്രൈസ്തവ മാനത്തെയും എടുത്തുകാണിക്കുന്നു. ഏറ്റവും എളിയവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അളക്കപ്പെടുന്നത് എന്നതിനാൽ നീതിയെന്നത് വ്യക്തിഗതമായ പെരുമാറ്റത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ ഘടനകളും സ്ഥാപനങ്ങളും എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതിനെയും ബാധിക്കുന്നുവെന്ന് പാപ്പ പറയുന്നു. സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവർക്ക് അന്തസ്സോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ആരും പിന്നിലാക്കപ്പെടാതിരിക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ സാമൂഹിക നീതി പുലരുന്നുവെന്ന് പറയുവാൻ സാധിക്കൂവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക നീതി എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചൂണ്ടിക്കാണിച്ച ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണന വ്യക്തിഗതവും സാമൂഹികവുമായ എല്ലാ തീരുമാനങ്ങളെയും നയിക്കേണ്ടതുണ്ടെന്ന് പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നു. തള്ളിക്കളയലിന്റെ സംസ്കാരം സമൂഹത്തിൽ പുതിയ രീതിയിലുള്ള പാർശ്വവൽക്കരണങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പായുടെ നിരീക്ഷണം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതിനാൽ അത്തരം അനീതികൾക്കെതിരെ നിലകൊള്ളണമെന്നും പാപ്പ എടുത്തു പറയുന്നു. യഥാർത്ഥ സാമൂഹിക നീതി പുലരണമെങ്കിൽ ദരിദ്രർ, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, അക്രമത്തിന് ഇരയായവർ, സമൂഹത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ എന്നിവർക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹിക അസമത്വങ്ങൾ വ്യക്തികളുടെ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് അസമത്വം സ്വയമേവ സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഇതിനെ പാപത്തിന്റെ ഘടനകളെന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിക്കുന്നത്. യുദ്ധങ്ങൾ, കോളനിവൽക്കരണം, വംശീയ ലിംഗവിവേചനങ്ങൾ, അടിച്ചമർത്തലുകൾ എന്നിവ മൂലം തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തിരിച്ചെടുക്കുവാനും നീതിയുടെ മാർഗം ലക്ഷ്യം വയ്ക്കുന്നു. അനീതികളുടെ ഫലം ഇന്നും അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക, അവഗണിക്കപ്പെട്ടവർക്ക് അന്തസ്സും ശബ്ദവും തിരികെ നൽകുക, വിവേചനപരമായ നിയമങ്ങളെ ചെറുക്കുക, കൂട്ടായ ഓർമ്മകളുടെ സൗഖ്യം സാധ്യമാക്കുക എന്നിവ നീതി തിരികെ കൊണ്ടുവരുവാൻ നാം ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക നീതി പുതിയ വെല്ലുവിളികളെ നേരിടുന്നു. അതിനാൽ ഡിജിറ്റൽ യുഗത്തിലെ നീതിപൂർവമായ സാമൂഹിക ക്രമം എന്നത് എല്ലാവർക്കും തുല്യ സാങ്കേതിക അവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒന്നായിരിക്കണം. ബലഹീനരെ സംരക്ഷിക്കുകയും വ്യാജവാർത്തകളെയും വെറുപ്പിനെയും ചെറുക്കുകയും ഡാറ്റയുടെയും സാങ്കേതികവിദ്യയുടെയും ഉപയോഗത്തെ പൊതുനിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും വേണമെന്ന് പാപ്പ എടുത്തു പറയുന്നു. അതിനാൽ സാങ്കേതിക മുന്നേറ്റത്തിന്റെ മാനദണ്ഡം കേവലം സാമ്പത്തിക ലാഭമായിരിക്കരുത്, മറിച്ച് അത് ഓരോ മനുഷ്യന്റെയും അന്തസ്സും ജനങ്ങളുടെ നന്മയും ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അവസ്ഥ ഇന്നത്തെ സാമൂഹിക നീതിയുടെ ഒരു പ്രധാന പരീക്ഷണമാണെന്ന് 81-ാം ഖണ്ഡികയിൽ പാപ്പ എടുത്തു പറയുന്നു. ഭയത്തിലാണോ അതോ സഹോദരഭാവത്തിലാണോ കുടിയേറ്റക്കാരെ നിരീക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്ന പാപ്പ കുടിയേറ്റക്കാരെ ഒരു പ്രശ്നമായി കാണാതെ ദൈവജനത്തിന്റെ ജീവനുള്ള പ്രതിരൂപമായി കാണുവാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം ഏറ്റെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. കുടിയേറ്റം ജനതകൾ തമ്മിലുള്ള പരസ്പര സമൃദ്ധിയുടെ അവസരമായി മാറണം എന്നുള്ള ആഹ്വാനവും നൽകിക്കൊണ്ടാണ് പാപ്പ 81-ാം ഖണ്ഡിക ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം ആലാപനം സുജാത മോഹൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ലോക മിഷണറി ദിനസ്ഥാപനത്തിന്റെ 100-ാം ശതാബ്ദിയിൽ സുവിശേഷ പ്രഘോഷണ മിഷണറി ദൗത്യങ്ങളിൽ പങ്കാളികളാകാൻ എല്ലാ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. ക്രിസ്തുവിൽ ഒന്നായി മിഷണറി നിയോഗത്തിൽ ഒരുമിച്ച് എന്ന പ്രമേയത്തോടെ 18 ഞായറാഴ്ചയാണ് ഈ ശതാബ്ദി ദിനം സഭ ആചരിക്കുക. മിഷണറി നിയോഗം സുവിശേഷവത്കരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങൾക്കു നൽകേണ്ട പിന്തുണ എന്നിവയുടെ പ്രാധാന്യം എല്ലാ രൂപതകളിലേക്കും ഇടവകകളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ 11-ാം പിയൂസ് പാപ്പായാണ് 100 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിനം സ്ഥാപിച്ചതെന്ന് പരിശുദ്ധപിതാവ് അനുസ്മരിച്ചു. മിഷൻ ദിനവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ മിഷണറി ജീവിതത്തിലേക്കുള്ള തന്റെ ദൈവവിളിക്കു വഴിയൊരുക്കിയത് ലിയോ 14-ാമൻ പാപ്പ പ്രത്യേകം പരാമർശിച്ചു. കുടുംബങ്ങൾ കടന്നുപോകുന്ന വെല്ലുവിളികളും കുടുംബജീവിതക്കാരുടെ പ്രതീക്ഷകളും ആശങ്കകളും ശ്രദ്ധയോടെ മനസ്സിലാക്കാനും അവർക്ക് ഉത്തരം നൽകാനും സിനഡാത്മക സഭ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. കുടുംബജീവിതത്തെയും ദാമ്പത്യ സ്നേഹത്തെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയ അമോറിസ് ലെത്തീച്ച എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ പ്രസിദ്ധീകരണത്തിന്റെ 10-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 7 ബുധനാഴ്ച വത്തിക്കാനിൽ വിളിച്ചുകൂട്ടിയ പൗരസ്ത്യ സഭാനേതൃത്വങ്ങളുടെയും മെത്രാൻ സമിതി അധ്യക്ഷന്മാരുടെയും സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് കുടുംബങ്ങൾ കടന്നുപോകുന്ന അവസ്ഥകളെക്കുറിച്ച് സഭയ്ക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. കുടുംബങ്ങൾ വിശ്വാസ, വിദ്യാഭ്യാസ, ശുശ്രൂഷ മേഖലകളിലുൾപ്പെടെ അവയുടെ ശരിയായ പ്രയാണത്തിലൂടെ സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും സജീവമായി പങ്കുചേരുന്നുണ്ടെന്ന് പാപ്പ പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയനുസരിച്ച് സുവിശേഷം സദ്വാർത്തയായി അനുഭവപ്പെടുന്ന വിധത്തിൽ വേണം സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകേണ്ടതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സുവിശേഷവത്കരണത്തിനുള്ള ഡിക്കാസ്റ്ററിയിലെ പ്രഥമ സുവിശേഷവത്കരണത്തിനും പുതിയ പ്രത്യേക സഭകൾക്കുമായുള്ള വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും പൊന്തിഫിക്കൽ മിഷൻ പ്രവർത്തനങ്ങളുടെ അധ്യക്ഷയുമായി അയർലൻഡിൽ നിന്നുള്ള സിസ്റ്റർ മേരി തെരേസ ബാരനെ ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. 2027 മെയ് 4 മുതലായിരിക്കും സിസ്റ്റർ മേരി തെരേസ ഈ ദൗത്യം ആരംഭിക്കുക. മിഷണറീസ് ഓഫ് അവർ ലേഡി ഓഫ് ദ അപ്പോസ്റ്റിൽസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് വത്തിക്കാൻ കുരിയയിലെ ഈ പ്രമുഖ സ്ഥാനത്തേക്ക് സിസ്റ്റർ മേരി തെരേസ ഉയർത്തപ്പെട്ടത്. 2023 മുതൽ 2025 വരെ സ്ത്രീ സമർപ്പിത സമൂഹങ്ങളുടെ സുപ്പീരിയർ ജനറൽമാരുടെ പ്രസിഡന്റായും സിസ്റ്റർ മേരി തെരേസ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ഭാഗമായി 4 കുട്ടികൾ കൂടി കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. ഉക്രൈനിലെ ചെർണിഹീഫ് മേഖലയിലുള്ള പ്രീലൂക്കിയിൽ 7 ബുധനാഴ്ചയുണ്ടായ ഒരു ആക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത്. 1 ഒക്ടോബർ മാസത്തിൽ മാത്രം ഉക്രൈനിൽ ഇതിനോടകം 21 കുട്ടികൾക്കെങ്കിലും വിവിധ ആക്രമണങ്ങളിലായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അപലപിച്ച യുണിസെഫ് കുട്ടികൾ യുദ്ധത്തിന്റെ വില നൽകേണ്ടി വരുന്നതിനെതിരെ തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. യുദ്ധ സംഘർഷ മേഖലകളിൽ കുട്ടികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. ഉക്രൈനു പുറമെ ലെബനൻ, എത്യോപ്യയുടെ വടക്കൻ മേഖല, സിറിയ, വിശുദ്ധനാട് തുടങ്ങി വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം കുട്ടികൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിസെഫ് അധ്യക്ഷ കാതറിൻ റസൽ ഉൾപ്പെടെയുള്ളവർ പ്രസ്താവനകൾ നടത്തിയിരുന്നു. തുടർച്ചയായ കലാപങ്ങൾ നടക്കുന്ന സുഡാനിൽ ലോക ഭക്ഷ്യപദ്ധതിയുടെ വാഹനങ്ങൾക്കു നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി യുഎൻ അറിയിച്ചു. വ്യോമാക്രമണങ്ങളിൽ ദുരിതബാധിത പ്രദേശത്തെ ആളുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോവുകയായിരുന്ന 2 ട്രക്കുകൾക്കു നേരെയുണ്ടായ വ്യത്യസ്ത ആക്രമണങ്ങളിൽ 1 വാഹനത്തിന്റെ ഡ്രൈവറും 1 കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഈ ആക്രമണങ്ങളിൽ 12 കുട്ടികൾക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭാ വക്താവ് ഫർഹാൻ ഹാഖ് അറിയിച്ചു. ദില്ലിങ്ങിൽ ഭക്ഷണ വിതരണം നടത്തി മടങ്ങിവരവെ കഴിഞ്ഞ ദിവസം ലോക ഭക്ഷ്യപദ്ധതിയുടെ മറ്റൊരു ട്രക്ക് ഒരു സ്ഫോടനവസ്തുവിൽ തട്ടി അപകടമുണ്ടായിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിതാസിന്റെ രണ്ടാം അധ്യായം 73 മുതൽ 81 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

ആഗോളതലത്തിൽ നടക്കുന്ന പല ചർച്ചകളുടെയും പ്രമേയം നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും പരിണാമങ്ങളെയും കുറിച്ചാണ്. മനുഷ്യാധ്വാനത്തിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വികാസങ്ങൾ ഉരുത്തിരിഞ്ഞതെങ്കിലും ഇന്ന് അത് മനുഷ്യന്റെ അസ്തിത്വത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ സാമൂഹിക ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസ് രചിക്കുന്നതും സമർപ്പിക്കുന്നതും. ഈ ലേഖനത്തിന്റെ 73 മുതലുള്ള ഖണ്ഡികകൾ നാം വിചിന്തനത്തിന് വിഷയമാക്കുമ്പോൾ ഇതിനു മുൻപ് പാപ്പ പറഞ്ഞുവെച്ച രണ്ട് തത്വങ്ങളെ അനുസ്മരിക്കുന്നത് ഉചിതമായിരിക്കും: പൊതുനന്മയും ആനുകൂല്യങ്ങളും. പൊതുനന്മയുടെ അനേകം തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വസ്തുക്കളുടെ സാർവത്രിക ലക്ഷ്യമെന്ന തത്വമാണെന്ന് പാപ്പ കഴിഞ്ഞ ഖണ്ഡികകളിൽ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ആനുകൂല്യം നൽകുക എന്നാൽ മനുഷ്യവ്യക്തിയുടെ അന്തസ്സിനെയും പൊതുനന്മയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഉരുത്തിരിയേണ്ടത് എന്ന ഉന്നതമായ ചിന്തയും പാപ്പ പങ്കുവച്ചു. തുടർന്ന് പാപ്പ നൽകുന്ന മൂന്നാമതൊരു തത്വമാണ് നാം തുടർന്ന് വിചിന്തനത്തിന് വിഷയമാക്കുന്ന ഐക്യദാർഢ്യതത്വം. ഈ തത്വത്തിന്റെ ഒരു വിശേഷപ്പെട്ട മാനം പാപ്പ എടുത്തുകാണിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നും മറ്റുള്ളവരുമായും പ്രകൃതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നാണ് ഐക്യദാർഢ്യ ചിന്ത രൂപമെടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വാക്ക് ഇന്ന് വാചിക തലത്തിൽ ഏറെ നാം കേൾക്കുന്നുണ്ടാകാം. എന്നാൽ യഥാർത്ഥത്തിൽ ഐക്യദാർഢ്യം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനും പാപ്പ നമ്മെ ക്ഷണിക്കുന്നു. ഇത് കേവലമൊരു ആഗ്രഹമല്ല, മറിച്ച് സാമൂഹികവും രാഷ്ട്രീയവുമായ തീരുമാനങ്ങളിലൂടെ നടപ്പിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് ഐക്യദാർഢ്യം നൽകുന്നത്. ഇത് ഫ്രാൻസിസ് പാപ്പ കൊറോണ ബാധയുടെ സമയത്ത് ഏവരെയും ഓർമ്മപ്പെടുത്തിയ വലിയൊരു തത്വമാണ്. ഐക്യദാർഢ്യം, നീതി, സ്നേഹം എന്നിവയുടെ കടമകൾ മനുഷ്യരെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാനവികമായ സഹോദരഭാവത്തിൽ വേരൂന്നിയതാണെന്നുള്ള വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ വാക്കുകളും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ആനുകൂല്യം അഥവാ സബ്സിഡിയാരിറ്റിയും ഐക്യദാർഢ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും പാപ്പ അടിവരയിട്ട് പറയുന്നു. ഐക്യദാർഢ്യമില്ലാത്ത സബ്സിഡിയാരിറ്റി സ്വാർത്ഥ താൽപ്പര്യ സംരക്ഷണം മാത്രമായി മാറും. സബ്സിഡിയാരിറ്റിയില്ലാത്ത ഐക്യദാർഢ്യം വ്യക്തികളെ ആത്മാഭിമാനമില്ലാത്ത സൗജന്യ സഹായങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാക്കി മാറ്റും. അതിനാൽ ഈ രണ്ട് തത്വങ്ങളും യോജിച്ചു പോകുമ്പോഴാണ് സമൂഹ നിർമ്മിതി സാധ്യമാകുന്നത്. ആഗോളവൽക്കരണത്തിന്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും ഇക്കാലത്ത് നാം ഒരുതരം യാഥാർത്ഥ്യപരമായ ഐക്യദാർഢ്യം അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തിന്റെ ഒരറ്റത്തുണ്ടാകുന്ന സംഭവങ്ങൾ മറ്റൊരിടത്തെ ഉടനടി ബാധിക്കുന്നു. എന്നാൽ ഈ സ്വാഭാവിക ബന്ധം മാത്രം പൂർണ്ണ അർത്ഥത്തിലുള്ള ഐക്യദാർഢ്യമാകില്ല. അതിന് ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നാം പരസ്പരം വെറുതെ അടുത്തു ജീവിക്കുന്ന അയൽക്കാർ മാത്രമല്ല, മറിച്ച് പരസ്പരം കയ്യേൽപ്പിക്കപ്പെട്ടവരാണെന്ന് വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളോടും മുറിവുകളോടും നിഷ്പക്ഷത പാലിക്കാതെ സഹായിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഐക്യദാർഢ്യം രൂപം കൊള്ളുന്നത്. സാമ്പത്തിക, സാംസ്കാരിക, സാങ്കേതിക ബന്ധങ്ങളെ കേവലം ഉപയോഗവസ്തുക്കളാക്കാതെ പരസ്പര സഹകരണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പാതകളാക്കി മാറ്റുവാൻ നാം പഠിക്കണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഐക്യദാർഢ്യമെന്നത് കേവലമൊരു തത്വത്തെക്കാളുപരി ഒരു പുണ്യമായിട്ടാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യരും സമൂഹങ്ങളും തമ്മിലുള്ള പരസ്പര ആശ്രയത്വത്തിന്റെ യാഥാർത്ഥ്യത്തെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, ഒരാളുടെ നന്മ മറ്റുള്ളവരുടെ നന്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അർത്ഥം. ഒരു പുണ്യമെന്ന നിലയിൽ ബലഹീനർക്ക് മുൻഗണന നൽകിക്കൊണ്ട് പൊതുനന്മയ്ക്കായി സ്ഥിരതയോടെ പ്രവർത്തിക്കുവാനുള്ള നിശ്ചയദാർഢ്യമാണിത്. ഐക്യദാർഢ്യമെന്നത് വെറും മനുഷ്യരുടെ കൂട്ടമല്ല, മറിച്ച് തനിമയുള്ള ഒരു ജനതയെ നിർമ്മിക്കുന്ന ഒരു പുണ്യമാണ്. ഇതിനായി മനുഷ്യർ ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുവാനും തൽക്ഷണ ലാഭങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ഭാവിക്കായി വാതിലുകൾ തുറന്നുകൊടുക്കുവാനും തയ്യാറാകണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഡിജിറ്റൽ ഉപഭോഗവും സാങ്കേതികവിദ്യയുടെ അമിത ഉപയോഗവും ഉൾപ്പെടെയുള്ള നമ്മുടെ ആനുകൂല്യങ്ങളും ശീലങ്ങളും മറ്റുള്ളവരുടെ അന്തസ്സിന് തടസ്സമാകുന്നുവെങ്കിൽ അവയിന്മേൽ ആത്മശോധന നടത്തുവാനും പാപ്പ ലേഖനത്തിൽ നമ്മെ ക്ഷണിക്കുന്നു. വികസനം, നീതി, ഭാവി തലമുറകളോടുള്ള ഉത്തരവാദിത്വം എന്നിവ തമ്മിലുള്ള ബന്ധം ബെനഡിക്ട് പതിനാറാമൻ പാപ്പ എടുത്തു പറഞ്ഞതിനെ പാപ്പ അനുസ്മരിക്കുന്നു.
യഥാർത്ഥ വികസനത്തിന് തലമുറകൾ തമ്മിലുള്ള ഐക്യദാർഢ്യവും പ്രകൃതി പരിസ്ഥിതിയോടുള്ള ആദരവും അത്യാവശ്യമാണ്. ഇന്ന് ഈ ഉത്തരവാദിത്വം ഡിജിറ്റൽ വിവര സാങ്കേതിക ശൃംഖലകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. പ്രകൃതിയെപ്പോലെ തന്നെ ഡിജിറ്റൽ പരിസ്ഥിതി വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ കുത്തകയെന്നോണം ചിലരുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ തീരുമാനങ്ങളെല്ലാം ചിലരുടെ സാമ്പത്തിക ലാഭം മാത്രം നോക്കിയാകരുത്. പകരം മുഴുവൻ ജനങ്ങളുടെയും വരാനിരിക്കുന്ന തലമുറകളുടെയും ക്ഷേമത്തെയും അന്തസ്സിനെയും സാങ്കേതികവിദ്യ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണക്കിലെടുത്താവണം. തുടർന്ന് പാപ്പ സാമൂഹിക നീതിയുടെ ക്രൈസ്തവ മാനത്തെയും എടുത്തുകാണിക്കുന്നു. ഏറ്റവും എളിയവരോട് നാം എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അളക്കപ്പെടുന്നത് എന്നതിനാൽ നീതിയെന്നത് വ്യക്തിഗതമായ പെരുമാറ്റത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ ഘടനകളും സ്ഥാപനങ്ങളും എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതിനെയും ബാധിക്കുന്നുവെന്ന് പാപ്പ പറയുന്നു. സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഏറ്റവും ദുർബലരായവർക്ക് അന്തസ്സോടെ ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയും ആരും പിന്നിലാക്കപ്പെടാതിരിക്കുവാൻ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ സാമൂഹിക നീതി പുലരുന്നുവെന്ന് പറയുവാൻ സാധിക്കൂവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹിക നീതി എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ചൂണ്ടിക്കാണിച്ച ദരിദ്രർക്കു വേണ്ടിയുള്ള മുൻഗണന വ്യക്തിഗതവും സാമൂഹികവുമായ എല്ലാ തീരുമാനങ്ങളെയും നയിക്കേണ്ടതുണ്ടെന്ന് പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നു. തള്ളിക്കളയലിന്റെ സംസ്കാരം സമൂഹത്തിൽ പുതിയ രീതിയിലുള്ള പാർശ്വവൽക്കരണങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പായുടെ നിരീക്ഷണം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതിനാൽ അത്തരം അനീതികൾക്കെതിരെ നിലകൊള്ളണമെന്നും പാപ്പ എടുത്തു പറയുന്നു. യഥാർത്ഥ സാമൂഹിക നീതി പുലരണമെങ്കിൽ ദരിദ്രർ

അനീതികളുടെ ഫലം ഇന്നും അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകുക, അവഗണിക്കപ്പെട്ടവർക്ക് അന്തസ്സും ശബ്ദവും തിരികെ നൽകുക, വിവേചനപരമായ നിയമങ്ങളെ ചെറുക്കുക, കൂട്ടായ ഓർമ്മകളുടെ സൗഖ്യം സാധ്യമാക്കുക എന്നിവ നീതി തിരികെ കൊണ്ടുവരുവാൻ നാം ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക നീതി പുതിയ വെല്ലുവിളികളെ നേരിടുന്നു. അതിനാൽ ഡിജിറ്റൽ യുഗത്തിലെ നീതിപൂർവമായ സാമൂഹിക ക്രമം എന്നത് എല്ലാവർക്കും തുല്യ സാങ്കേതിക അവസരങ്ങൾ ഉറപ്പാക്കുന്ന ഒന്നായിരിക്കണം. ബലഹീനരെ സംരക്ഷിക്കുകയും വ്യാജവാർത്തകളെയും വെറുപ്പിനെയും ചെറുക്കുകയും ഡാറ്റയുടെയും സാങ്കേതികവിദ്യയുടെയും ഉപയോഗത്തെ പൊതുനിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും വേണമെന്ന് പാപ്പ എടുത്തു പറയുന്നു. അതിനാൽ സാങ്കേതിക മുന്നേറ്റത്തിന്റെ മാനദണ്ഡം കേവലം സാമ്പത്തിക ലാഭമായിരിക്കരുത്, മറിച്ച് അത് ഓരോ മനുഷ്യന്റെയും അന്തസ്സും ജനങ്ങളുടെ നന്മയും ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും അവസ്ഥ ഇന്നത്തെ സാമൂഹിക നീതിയുടെ ഒരു പ്രധാന പരീക്ഷണമാണെന്ന് 81-ാം ഖണ്ഡികയിൽ പാപ്പ എടുത്തു പറയുന്നു. ഭയത്തിലാണോ അതോ സഹോദരഭാവത്തിലാണോ കുടിയേറ്റക്കാരെ നിരീക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്ന പാപ്പ കുടിയേറ്റക്കാരെ ഒരു പ്രശ്നമായി കാണാതെ ദൈവജനത്തിന്റെ ജീവനുള്ള പ്രതിരൂപമായി കാണുവാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ആഹ്വാനം ഏറ്റെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. കുടിയേറ്റം ജനതകൾ തമ്മിലുള്ള പരസ്പര സമൃദ്ധിയുടെ അവസരമായി മാറണം എന്നുള്ള ആഹ്വാനവും നൽകിക്കൊണ്ടാണ് പാപ്പ 81-ാം ഖണ്ഡിക ഉപസംഹരിക്കുന്നത്.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം ആലാപനം സുജാത മോഹൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസം വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാകരുതെന്നും വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും സേവനമായി മാറണമെന്നും ലിയോ 14-ാമൻ പാപ്പ. ഈ യൂണിവേഴ്സിറ്റികളിലെ 2026-27 അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ 5000-ത്തോളം വരുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ അർപ്പിച്ച വിശുദ്ധബലിമധ്യേ നടത്തിയ പ്രഭാഷണത്തിലാണ് സഭാത്മകമായ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ദൈവത്തോടും സഹമനുഷ്യരോടുമുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ടതിന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ അറിവും വിദ്യാഭ്യാസവും നേടുന്നതുവഴി സമൂഹത്തിൽ സമാധാനവും ഐക്യവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വിശ്വാസ ജീവിതയാത്രയിൽ ബുദ്ധിക്കും യുക്തിചിന്തയ്ക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള മനോഭാവത്തിനും നിർണായക സ്ഥാനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ മതവികാരങ്ങളെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യാജ ഗുരുക്കന്മാരെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സിറാലിയോൺ പ്രസിഡന്റ് ജൂലിയാസ് മാഡാബിയോയ്ക്ക് കൂടിക്കാഴ്ച അനുവദിച്ചതായും യുവജനക്ഷേമം, കുടിയേറ്റം, പരിസ്ഥിതി, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ വത്തിക്കാനിൽ ഇരുരാഷ്ട്ര നേതൃത്വങ്ങളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ ചർച്ചാവിഷയമായതായും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഒക്ടോബർ 8 വ്യാഴാഴ്ച അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ബിയോ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇതേ ദിവസം പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയത്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധവും സിറാലിയോണിലെ പൊതുസമൂഹത്തിന് പ്രാദേശിക സഭ നൽകുന്ന വിവിധ സംഭാവനകളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രതിസന്ധികളും ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളും മറ്റ് വെല്ലുവിളികളും യുവജനങ്ങളുൾപ്പെടെയുള്ള ജനവിഭാഗം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും വിദ്യാഭ്യാസ വികസന മേഖലകളിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു. യുദ്ധത്തിന്റെയും അധികാരത്തിന്റെയും ചിന്താഗതിയിൽ നിന്നകന്ന് സാഹോദര്യത്തിന്റെ മനോഭാവത്തിലേക്ക് കടന്നുവരുമ്പോഴേ മാനവികതയുടെ സുസ്ഥിരഭാവി ഉറപ്പാക്കാനാകൂ എന്ന് കർദിനാൾ ജോർജ് കൂവക്കാട്. 40 വർഷങ്ങൾക്ക് മുൻപ് 1986 ഒക്ടോബർ 27 ഇറ്റലിയിലെ അസീസിയിൽ ജോൺ പോൾ 2-ാമൻ പാപ്പായുടെ നേതൃത്വത്തിൽ നടന്ന ലോകസമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമായുള്ള ലോക മതസമ്മേളനം മുതൽ ലിയോ 14-ാമൻ പാപ്പ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രികലേഖനം വരെയുള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സാഹോദര്യ സഹകരണ ചിന്തകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുവേണ്ടി ഒക്ടോബർ 7 ബുധനാഴ്ച റോമിലുള്ള അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പരിശുദ്ധ പിതാവിന്റെ ചാക്രികലേഖനത്തെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒന്നെന്നതിനേക്കാൾ മനുഷ്യരുടെ അന്തസ്സിനെയും ആർക്കും നിഷേധിക്കാനാകാത്ത മൂല്യത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദ്ബോധനമെന്ന രീതിയിൽ വേണം മനസ്സിലാക്കേണ്ടതെന്ന് കർദിനാൾ അഭിപ്രായപ്പെട്ടു. മതങ്ങൾ തമ്മിലുള്ള സമാധാനപൂർണമായ സഹകരണത്തിന്റെ ആവശ്യത്തെയും ദൈവനാമത്തിൽ അക്രമത്തെയും തീവ്രവാദത്തെയും ന്യായീകരിക്കുന്നതിലെ തിന്മയെയും കുറിച്ച് വിവിധ അവസരങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ ഉദ്ബോധിപ്പിച്ചത് കർദിനാൾ കൂവക്കാട് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വംശീയ വർഗ വിവേചനങ്ങൾക്കും വിദേശികളോടുള്ള വിദ്വേഷം, മതപരമായ അസഹിഷ്ണുത തുടങ്ങിയ തിന്മകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽകാസീസ്. ഇത്തരം വിദ്വേഷവും വിവേചനങ്ങളും മനുഷ്യരുടെ അന്തസ്സിനു നേരെയുള്ള ആക്രമണമാണെന്ന് ഒക്ടോബർ 8 വ്യാഴാഴ്ച യുഎന്നിലെ പൊതുസമ്മേളനത്തിന്റെ 81 സെഷനിലെ 3 കമ്മിറ്റിയിൽ സംസാരിക്കവേ വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം പ്രസ്താവിച്ചു. വംശീയത പോലെയുള്ള തിന്മകൾ വിവിധ രൂപങ്ങളിലും തലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് കാസീസ് അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. കരുണയർഹിക്കാത്ത പാപികളായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹത്താൽ കുരിശിൽ യാഗബലിയായി സ്വജീവൻ നൽകി ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തിന്റെ സ്വന്തമാക്കി. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാനും വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിന് സ്തുതിയുടെ ഗീതം ആലപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ജോസ് തോപ്പിൽ പുള്ളിക്കാനം എഴുതി, ഫാദർ തോമസ് തോപ്പിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് ആദ്യം. മരിയ മാത്യു കോലാടിയും മോസസ് ടൈറ്റസും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ദൈവമാതാവായ പരിശുദ്ധാമ്മയുടെ സ്നേഹം ഓരോ ക്രൈസ്തവനെയും ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്നുണ്ട്. നിരാശയുടെ ഊഷരഭൂമിയായി നമ്മുടെ ഹൃദയം മാറുമ്പോൾ മാതൃസ്നേഹത്തിൻ്റെ നിറവിനാൽ നമ്മുടെ ജീവിതങ്ങളെ അവൾ മാധുര്യം നിറഞ്ഞതാക്കുന്നുണ്ട്. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാമ്മയോട് ചേർന്ന് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലൻ എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസം വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാകരുതെന്നും വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും സേവനമായി മാറണമെന്നും ലിയോ 14-ാമൻ പാപ്പ. ഈ യൂണിവേഴ്സിറ്റികളിലെ 2026-27 അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ 5000-ത്തോളം വരുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ നടത്തിയ പ്രഭാഷണത്തിലാണ് സഭാത്മകമായ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ദൈവത്തോടും സഹമനുഷ്യരോടുമുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ടതിന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ അറിവും വിദ്യാഭ്യാസവും നേടുന്നതുവഴി സമൂഹത്തിൽ സമാധാനവും ഐക്യവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വിശ്വാസ ജീവിതയാത്രയിൽ ബുദ്ധിക്കും യുക്തിചിന്തയ്ക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള മനോഭാവത്തിനും നിർണായക സ്ഥാനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ മതവികാരങ്ങളെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യാജ ഗുരുക്കന്മാരെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സിറാലിയോൺ പ്രസിഡന്റ് ജൂലിയാസ് മാഡാബിയോയ്ക്ക് കൂടിക്കാഴ്ച അനുവദിച്ചതായും യുവജനക്ഷേമം, കുടിയേറ്റം, പരിസ്ഥിതി, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ വത്തിക്കാനിൽ ഇരുരാഷ്ട്ര നേതൃത്വങ്ങളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ ചർച്ചാവിഷയമായതായും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഒക്ടോബർ 8 വ്യാഴാഴ്ച അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ബിയോ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇതേ ദിവസം പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയത്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധവും സിറാലിയോണിലെ പൊതുസമൂഹത്തിന് പ്രാദേശിക സഭ നൽകുന്ന വിവിധ സംഭാവനകളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രതിസന്ധികളും ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളും മറ്റ് വെല്ലുവിളികളും യുവജനങ്ങളുൾപ്പെടെയുള്ള ജനവിഭാഗം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും വിദ്യാഭ്യാസ വികസന മേഖലകളിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു. യുദ്ധത്തിന്റെയും അധികാരത്തിന്റെയും ചിന്താഗതിയിൽ നിന്നകന്ന് സാഹോദര്യത്തിന്റെ മനോഭാവത്തിലേക്ക് കടന്നുവരുമ്പോഴേ മാനവികതയുടെ സുസ്ഥിരഭാവി ഉറപ്പാക്കാനാകൂ എന്ന് കർദിനാൾ ജോർജ് കൂവക്കാട്. 40 വർഷങ്ങൾക്ക് മുൻപ് 1986 ഒക്ടോബർ 27 ഇറ്റലിയിലെ അസീസിയിൽ ജോൺപോൾ 2-ാമൻ പാപ്പായുടെ നേതൃത്വത്തിൽ നടന്ന ലോകസമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമായുള്ള ലോക മതസമ്മേളനം മുതൽ ലിയോ 14-ാമൻ പാപ്പ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രികലേഖനം വരെയുള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സാഹോദര്യ സഹകരണ ചിന്തകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുവേണ്ടി ഒക്ടോബർ 7 ബുധനാഴ്ച റോമിലുള്ള അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പരിശുദ്ധ പിതാവിന്റെ ചാക്രികലേഖനത്തെ നിർമ്മിതബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒന്നെന്നതിനേക്കാൾ മനുഷ്യരുടെ അന്തസ്സിനെയും ആർക്കും നിഷേധിക്കാനാകാത്ത മൂല്യത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദ്ബോധനമെന്ന രീതിയിൽ വേണം മനസ്സിലാക്കേണ്ടതെന്ന് കർദിനാൾ അഭിപ്രായപ്പെട്ടു. മതങ്ങൾ തമ്മിലുള്ള സമാധാനപൂർണമായ സഹകരണത്തിന്റെ ആവശ്യത്തെയും ദൈവനാമത്തിൽ അക്രമത്തെയും തീവ്രവാദത്തെയും ന്യായീകരിക്കുന്നതിലെ തിന്മയെയും കുറിച്ച് വിവിധ അവസരങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ ഉദ്ബോധിപ്പിച്ചത് കർദിനാൾ കൂവക്കാട് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വംശീയ വർഗ വിവേചനങ്ങൾക്കും വിദേശികളോടുള്ള വിദ്വേഷം, മതപരമായ അസഹിഷ്ണുത തുടങ്ങിയ തിന്മകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽകാസിസ്. ഇത്തരം വിദ്വേഷവും വിവേചനങ്ങളും മനുഷ്യരുടെ അന്തസ്സിനു നേരെയുള്ള ആക്രമണമാണെന്ന് ഒക്ടോബർ 8 വ്യാഴാഴ്ച യു എന്നിലെ പൊതുസമ്മേളനത്തിന്റെ 81 സെഷനിലെ 3 കമ്മിറ്റിയിൽ സംസാരിക്കവേ വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം പ്രസ്താവിച്ചു. വംശീയത പോലെയുള്ള തിന്മകൾ വിവിധ രൂപങ്ങളിലും തലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് കാസിസ് അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. കരുണയർഹിക്കാത്ത പാപികളായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹത്താൽ കുരിശിൽ യാഗബലിയായി സ്വജീവൻ നൽകി ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തിന്റെ സ്വന്തമാക്കി. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാനും വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിന് സ്തുതിയുടെ ഗീതം ആലപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ജോസ് തോപ്പിൽ പുള്ളിക്കാനം എഴുതി, ഫാദർ തോമസ് തോപ്പിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് ആദ്യം. മരിയ മാത്യു കോലാടിയും മോസസ് ടൈറ്റസും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ദൈവമാതാവായ പരിശുദ്ധാമ്മയുടെ സ്നേഹം ഓരോ ക്രൈസ്തവനെയും ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തുന്നുണ്ട്. നിരാശയുടെ ഊഷരഭൂമിയായി നമ്മുടെ ഹൃദയം മാറുമ്പോൾ മാതൃസ്നേഹത്തിൻ്റെ നിറവിനാൽ നമ്മുടെ ജീവിതങ്ങളെ അവൾ മാധുര്യം നിറഞ്ഞതാക്കുന്നുണ്ട്. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാമ്മയോട് ചേർന്ന് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലൻ എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാം.